ഇന്ത്യ പ്രമതിയിൽ 121.74 രൂപ ഒരു അക്രാച്ച പൗണ്ട് ഇലങ്ങി പ്രമതിയിൽ 436.06 രൂപ ഇന്ത്യ പ്രമതിയിൽ 128.59 രൂപ ഒരു കനഡിയൻ ഡോളർ ഇലങ്ങി പ്രമതിയിൽ 234.93 രൂപ ഇന്ത്യ പ്രമതിയിൽ 69.07 രൂപ കേട്ടത് ടി ആർ ടി തമിഴടിയൻ ഇറവ് പ്രധാന സെയ്തി അറിക്കൈ. ഇറവ് പ്രധാന സെയ്തി അറിക്കയിൽ നിങ്ങൾ കേട്ട ഉലക ചെയ്തികൾക്കാണ് അനുസരണയാളുകൾ. സ്വിസ് നാട്ടിൽ പ്രബലമാണ് വാഹന കാപ്രതി, സ്വാധാര കാപ്രതി മറ്റും വങ്കികളിൽ കടം പെറ്റുകൊടുക്കുന്ന നിർവണമാണ് സ്വിസ് വി ടി എസ് ഫിനാൻസ് ജി എം പി എച്ച് നിർവ്വഹണത്തിലർ. സ്വിസിൽ ഏർക്കനവേ വങ്കികളിൽ കടൻ വിണ്ണപ്പങ്ങൾ ആഹരിക്കപ്പെട്ടവർക്ക് തങ്ങളുടെ പുതിയതാക്ക വിണ്ണപ്പിക്കലാം എന്നതെയും മഹിഴ്ചിയുടൻ അറിയിത്തിറക്കുകാർ. സ്വിസിലുള്ള വി ടി എസ് ഫിനാൻസ് ജി എം പി എച്ച് നിർവ്വഹണത്തിനർ ഉൾ ചെയ്തികൾക്കും ആർവത്തേക്ക് നന്ദി.